പറയും. അമ്മിങ്ങനെ അമ്മക്ഷിട്ടു കൂടെ അങ്ങനെ ഇട്ടിട്ടില്ല, ചാരുവാക്കിട്ടില്ല. കുടിച്ചിച്ചവർച്ച് നമുക്ക് അങ്ങനത്തെ അങ്ങ് ശ്രദ്ധിക്കുവരുമല്ലോ. അങ്ങ് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പങ്കുവില്ല അങ്ങോട്ട് അച്ഛനെ ശ്രദ്ധിച്ചവർ.